ബ്രഹ്മണ്യം ഷൺമുഖനാഥ സുബ്രഹ്മണ്യം ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ഓം ശിവ ശിവ ശിവ ശിവ സുബ്രഹ്മണ്യം ഹര ഹര ഹര ഹര സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ സുബ്രഹ്മണ്യം ശങ്കരവണ ഭവ സുബ്രഹ്മണ്യം ശങ്കരവണ ഭവ സുബ്രഹ്മണ്യം ജയ ശിവ ശരവണ ഭവ സുബ്രഹ്മണ്യം ശ്രീ ശരവണ ഭവ സുബ്രഹ്മണ്യം ഓം ശിവ ശരവണ ഭവ സുബ്രഹ്മണ്യം ശ്രീ ശരവണ ഭവ സുബ്രഹ്മണ്യം ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം ഹര ഹര ശിവ ശിവ ശിവ ശിവ ഹര ഹര സുബ്രഹ്മണ്യം.